ഇവന്റെ അല്ലെങ്കിൽ മീറ്റ് ഔട്ട് മാങ്ങിക്കാൻ മറ്റു സഹായമാണ് ആട്ടിട്ടാവച്ചാവുക്കന്നെ ഇല്ലെങ്കിൽ അവർക്ക് മീറ്റ് ഔട്ട് സക്സവുകയാണ് നീലാവച്ചാവുക്കന്നെ ഭൂമിക്ക് വലിയ പേനിക്കപ്പെട്ട സിലരുകയാണ്.